ജംഗിലെ ഗുളി കൊറോ ദാഖലി ജസ്തോ ജംഗി ഓ ജംഗി മൊത്തം ബൈ ഹുംകി ഐന ഗാടി കൈ നോ ഗലി ബനുംകി ദൈലി ഖത ഹമറു ടുഡി കൾച്ചറൽ ചിന്തയ ഡിസന്ദ ദൈലി ഖത നി ഖേലനി ഓ ദാ ദുറ ഹിൽ ഐന ദു തലി നി മൈ ദാൻ പാ ദൈലി ഖത നി ഖേലനി തലി തുംലൈ നോ തിയാരി ബനുംകി ഐന തലി സേ ഘട്ടോ ഹമറു ടുഡി ബൈ ജോ ഫോലാ തലി ദാൻ ജോ ഓ ജംഗി ജസ്തോ ഹോലാ ഐന അബി യോ ശബ്ദ ഇബ്ദല്ലി ഹമറു ഡോക്ടർ ഗ്രാസ് ആണ് ഞാൻ ടീക്കോ ആണ് സുഖപ്രശ്നം ശബ്ദം.